0: നിക്കൽക്കേനൊന്നുള്ള റേഡിയു സാരംഗുണോട്ട് 7.8 FM. ഇഞ്ചിപ്പ കുദ്മുൽ രംഗറാവ് പുരഭവന മുൽപ്പ തുളുക്കൂട്ട രജിസ്റ്റർ കുഡ്ല ഉന്നത്ത ബംഗാർ പർബദ ലേസിഡ് ഐ ലേസ ദ വോയ്സ് ഓഫ് ഓഷ്യൻ ബംഗളൂരു മുക്കുൽ നടപ്പാതു കൊർന്ന പദരംഗിത കാര്യക്രമദ കടേതയ്ക്ക്
1: തുളുത്ത സ്തുരുത്ത സിനിമകു സുരുത്ത പദ ബരയിനാറ് ഭോജ സുവർണ എമ്പേര് ഭോജ സുവർണര് ಬರೇ ನಂಚಿನ ಇಂಪು ತಂಪು ಸ ಜಾಗೆ ಒಂದು ಸ್ವರ್ಗಯ ಅಂದು ಪನ್ಪನ ಈ ಪದನು ಎಚ್ ಎಂ ಮಹೇಶ್ ಲ ಬುಕ್ಕ ವಾಣಿ ಜಯರಾಮ್ಲ ಈ ಪದನು ಸುರೂತ ಸಿನಿಮಾದ ಸುರೂತ ಪದ ಪದನು ಪಂತೆರು ಇತ್ತೆ ನಮ್ಮ ದುಂಬಗು ಪ್ರಕಾಶ್ ಪಾವಂಜೆ ಬುಕ್ಕ ಶೀಲಾ ಪಾಟೀಲ್ ಮಕ್ಕಳು ಪಣ್ಣೊಂದುಲೇರು.

ഹായ്, ഞാൻ ഗുരു കിരൺ പതിരൊന്നുല്ലേ, നിക്കുൽ കിരണൊന്നുള്ളത് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കും.

മാത്രമല്ല വൺപേർ കോരികളെത്തുന്ന പുള്ളിയാണ് നല്ല പുള്ളിയായ ബുക്കനെ കോരികളെപ്പുണ്ണത് ഏരകള കൊട്ടി ഞാൻ നിക്കുള്ള സുന്ദരരെ മന്ദാറ നിക്കളിക്കേനൊന്നുള്ള റേഡിയോ സാറൻ 107.8 FM രംഗ് രംഗ് ദ പതുക്കെ.

ഭാഷയിലുള്ള തുളുത്തൊട്ട് ഇങ്ങനെ കൂടി കൊട്ടുന്ന കുറക ഭാഷ അവിടെ അതിൻ്റെ മാവിള ഭാഷ അവിടെ ഇഞ്ചിത്ത മസ്ത് ഭാഷയിലുള്ള ഈ ഭാഷകളിലേക്ക് പൂറ അയിനവേ അയിന വഞ്ചി സ്വരൂപ അതിൻ്റെ അയക്ക താക്കത്ത് പൂറ ഉണ്ട് ആയിട്ട് വഞ്ചി കുറക ഭാഷയല്ല വഞ്ചി കുറക ഭാഷ തിഞ്ചിപ്പ നിട്ട യൂണിവേഴ്സിറ്റിയുടെ വഞ്ചി ബിടുകട അയിന അഞ്ചിന വഞ്ചി പദ ഉണ്ട് കുറക ഭാഷ അയിലെ സാധാരണ കൂജിന പാട്ട് ഉണ്ട് കൂജിന പാട്ട് പണ്ട പൊണ്ണാണ് മദ്മല ആദിപ്പുനകുന്ന കൂജു ആദിപ്പുനകുഞ്ചി പൺപുണ ചിന്ന പദ കൂജിന പാട്ടു ഈ കൂജിന പാട്ടു നമ്മ ഇതിൽ പണ്ടുള്ളൊരു പ്രസാദ്.

മാത്രമല്ല വൺ പേര് കോരികേലത്തിന്റെ പുള്ളിയാണ് എന്നാണ് പുള്ളിയായി ബുക്കണേ കോരികേലപ്പുണ്ട് ഏരകളെ പറ്റി ധ്യാന നിക്കുള്ള സുന്ദരരെയും മന്ദാറ് നിക്കിൾ കേണമെന്നുള്ളത് റേഡിയോ സാറങ് 107.8 FM രംഗ് രംഗ് ദ പത്രം.